0: ശശി, ഇസ് നിർണായക ഘടീ മേ ക്യാ സോച് രഹി ശശി?
1: മേരാ പതിവ്രത ധർമ്മ സങ്കട് മേ ഹൈ, മേ ക്യാ കരൂ?
0: അപ്നേ സുഹാഗ് കി രക്ഷാ ഔർ പതി കല്യാൺ കി കാമനാ ഹൈ, പതിവ്രതാ കാ പ്രഥമ കർത്തവ്യ ഹൈ. ഭലേ ഹി ഉസ്കി പ്രാൺ ക്യോ നാ ചലേ ജായേ, കിന്തു നൌഷ് സ്വർഗ കാ സ്വാമി ഹൈ, ഉസ്നേ അപ്നേ സമുഖ ആനേ കേ ലിയേ മുഝേ വിവശ കർ ദിയാ ഹൈ. ഉസ്കേ സമുഖ ആതേ ഹി മേരാ സതിത്വ കലങ്കിത് ഹോ ജായേഗാ.
2: അപ്നേ അർജിത് പുണ്യ ദ്വാരാ നൌഷ് സ്വർഗ കാ സ്വാമി ബനാ ഥാ, പര സ്ത്രീ കി കൽപന മാത്ര സേ ഹി അർജിത് പുണ്യ ശുണ് ഹോ ജാതാ ഹൈ.
0: एक पतिव्रता नारी के प्रति मोह उत्पन्न होना उसकी अंतरात्मा में पाप के उदय का प्रतीक है.
1: मेरे सतीत्व की रक्षा